ചെയ്തെങ്കിലും പിയാല കൂടാതെ പഠിച്ചാറ അതോ സോളൂ പ്രസാദ് കുച്ചേ തമര മുറി ആദയങ്ങളായിരുന്നു.